0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി സവിത നരസിംഹൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ആർ ശിവകുമാർ, മൃദംഗം ആർ ശങ്കരനാരായണൻ, മുഖർശംഖ് എൻ ജി രമാകാന്ത്. ആദ്യം ത്യാഗരാജസ്വാമികൾ രചിച്ച നാദ തനുമനുഷ്യം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ചിത്തരഞ്ജനി, ആദിതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic vocal recital by Shrimati Savita Narasimhan. She is accompanied on the violin by R. Shivakumar, on the mridangam by R. Shankaranarayanan, and on the morsing by Shri N. G. Ramakant. She begins her vocal recital with a composition of Saint Thyagaraja, Nada Tanum Anisham, in the rag Chittaranjani set to Aditaal.

0: സുബ്ബരായ ശാസ്ത്രി രചിച്ച വെങ്കടശൈല വിഹാര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹമീർ കല്യാണി, ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് സുബ്ബരായ ശാസ്ത്രി, വെങ്കടശൈല വിഹാര. ഇൻ ദ രാഗ് ഹമീർ കല്യാണി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി മാര വൈരി രമണി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം നാസിക ഭൂഷണി, ആദിതാളം തിശ്രനട, ത്യാഗരാജസ്വാമികൾ കൃതി.
1: Next is a composition of Saint Thyagaraja, Mara Vairi Ramani, in the rag Nasiga Bhushani, set to Adithal Tishranada.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച മാരവൈരി രമണി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നാസികാഭൂഷണി, ആദിതാളം തിശ്രനട.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, മാരവൈരി രമണി ഇൻ ദ രാഗ് നാസികാഭൂഷണി സെറ്റ് ടു ആദിതാൾ തിശ്രനട.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി സവിത നരസിംഹൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ആർ ശിവകുമാർ, മൃദംഗം ആർ ശങ്കരനാരായണൻ, മുഖർശംഖ് NG രമാകാന്ത്. ഇനി മയൂരനാഥം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ധന്യാസി, മിശ്രജാപ താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്റ്റിംഗ് ടു കർണാട്ടിക് വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീമതി സവിത നരസിംഹൻ. ഷിസ് അക്കമ്പനീഡ് ഓൺ ദ വയലിൻ ബൈ ആർ ശിവകുമാർ, ഓൺ ദ മൃദംഗം ബൈ ആർ ശങ്കര നാരായണൻ, ആൻഡ് ഓൺ ദ മോർസിംഗ് ബൈ ശ്രീ NG രമാകാന്ത്. നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, മയൂരനാഥം ഇൻ ദ രാഗ് ധന്യാസി സെറ്റ് ടു മിശ്രജാപ താൾ.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച മയൂരനാഥം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ധന്യാസി, മിശ്രചാപ്പ് താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, മയൂരനാഥം ഇൻ ദ രാഗ് ധന്യാസി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാരമൈന എന്നാരംഭിക്കുന്ന ജാവലി കേൾക്കാം. രാഗം ബിഹാക്, രൂപക താളം.
1: ശ്രീമതി സവിത നരസിംഹൻ കൺക്ലൂഡ്സ് ഹർ വോക്കൽ റെസൈറ്റൽ വിത്ത് എ ജാവലി ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ സാരമൈന ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു രൂപക താൾ.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാരമൈന എന്ന ജാവലിയാണ് കേട്ടത്. രാഗം ബിഹാക്, രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ ജാവലി ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സാരമൈന ഇൻ ദ രാഗ് ബിഹാക് സെറ്റ് ടു രൂപക താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി സവിത നരസിംഹൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ആർ ശിവകുമാർ, മൃദംഗം ആർ ശങ്കരനാരായണൻ, മുഖർശംഖ് എൻ ജി രമാകാന്ത്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാട്ടിക് വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീമതി സവിത നരസിംഹൻ. Accompanying artists were R. Shivakumar on the violin, R. Shankaranarayanan on the mridangam, and N. G. Ramakant on the morsing. This program was brought to you by Akashwani Thiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഭരത് സുന്ദർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ തിരുവനന്തപുരം ശ്രീ സമ്പത്ത്, മൃദംഗം ശ്രീ എൻ സി ഭരദ്വാജ്, ഖടം വാഴപ്പള്ളി ശ്രീ കൃഷ്ണകുമാർ. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം കമാസ് രാഗത്തിൽ പദവർണ്ണം കേൾക്കാം. ആദ്യ താളം.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic classical music concert by Bharat Sundar. He is accompanied on the violin by Trivandrum Shri Sampath, on the mridangam by Shri N.C. Bharadwaj, and on the ghatam by Vadapalli Shri Krishna Kumar. Listen to the compositions of Maharaja Swadi Thirunal. He begins his Carnatic classical music concert with a padavarnam in the rag Kamas, set to Aditaal. Chal.

0: കമാസ് രാഗത്തിൽ പദവർണ്ണമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ പദവർണം ഇൻ ദ രാഗ് കമാസ് സച്ച് ടു ആദ്യ താൾ.
0: ഇനി ജഗൻമോഹിനി രാഗത്തിൽ പാഹിത രക്ഷു എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം.
1: കണ്ടിന്യൂയിങ് ഹിസ് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് ഹി വിൽ നൗ പ്രസന്റ് പാഹിത രക്ഷു ഇൻ ദ രാഗ് ജഗൻമോഹിനി സച്ച് ടു ആദ്യ താൾ.

0: ജഗൻമോഹിനി രാഗത്തിൽ പാഹിതരക്ഷു എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ലിസ്ണിംഗ് ടു പാഹിതരക്ഷു ഇൻ ദി രാഗ് ജഗൻമോഹിനി സെറ്റ് ടു ആരിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭരത് സുന്ദർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ തിരുവനന്തപുരം ശ്രീ സമ്പത്ത്. മൃദംഗം ശ്രീ എൻ.സി. ഭരദ്വാജ്. ഖടം വാഴപ്പള്ളി ശ്രീ കൃഷ്ണകുമാർ. കാംബോജി രാഗത്തിൽ പദസാനദി എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Classical Music Concert by Bharat Sundar. He is accompanied on the violin by Trivandrum Shri Sampat, on the mridangam by Shri N.C. Bharadwaj, and on the ghatam by Vaazhapalli Shri Krishnakumar. Next is Padasanadi in the rag Kamboji, set to Mishra Chaputal.

0: കാംബോജി രാഗത്തിൽ പദസാനദി എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രചാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു പദസാനദി ഇൻ ദി രാഗ കാംബോജി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: അവസാനമായി ഹനുമത്തോടി രാഗത്തിൽ പങ്കജാക്ഷനാം രമേശൻ എന്ന കീർത്തനം കേൾക്കാം. രൂപക താളം.
1: ഭരത് സുന്ദർ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് പങ്കജാക്ഷനാം രമേശൻ ഇൻ ദി രാഗ ഹനുമത്തോടി സെറ്റ് ടു രൂപകതാൾ.

0: ഹനുമത്തോടി രാഗത്തിൽ പങ്കജാക്ഷനാം രമേശൻ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു പങ്കജാക്ഷനാം രമേശൻ ഇൻ ദ രാഗ് ഹനുമത്തോടി സെറ്റ് ടു രൂപക താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഭരത് സുന്ദർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ തിരുവനന്തപുരം ശ്രീ സമ്പത്ത്. മൃദംഗം ശ്രീ എൻ സി ഭരദ്വാജ്. ഖടം വാഴപ്പള്ളി ശ്രീ കൃഷ്ണകുമാർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ഭരത് സുന്ദർ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വർ ട്രിവാൻഡ്രം ശ്രീ സമ്പത്ത് ഓൺ ദ വയലിൻ, ശ്രീ എൻ സി ഭരദ്വാജ് ഓൺ ദ മൃദംഗം, ആൻഡ് വാഴപ്പള്ളി ശ്രീ കൃഷ്ണകുമാർ ഓൺ ദ ഘട്ടം. This program is brought to you by Akashwani Tiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ വിജയ് ശ്രീ ഹരിദാസിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Vijay Shri Haridas. She is accompanied by Jayaprakash Gopal on violin, P. Unnikrishnan on mridangam. Shri Mahaganapati, Aaphogi Ragam, Khanda Chapatalam, N.S. Ramachandran Dikriti. First item of this concert is in Raga Aaphogi, Shri Mahaganapati. Set to Khanda Chapatala, N.S. Ramachandra Kriti.

ഇഹപരസുഖം, വാചസ്പതിരാഗം, രൂപകതാളം, കോടീശ്വര അയ്യർ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇഹപരസുഖം, എൻ രാഗ വാചസ്പതി, സെറ്റു രൂപകതാള, കമ്പോസ്ഡ് ബൈ കോടീശ്വര അയ്യർ.

അടുത്തത് നാഗസ്വരാവലി രാഗത്തിൽ ശ്രീപദേ എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് ശ്രീപദേ ഇൻ രാഗ നാഗസ്വരാവലി, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ, സെറ്റ് ടു ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിജയ് ശ്രീ ഹരിദാസ് പാടുന്ന കൃതികൾ. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ വിജയ് ശ്രീ ഹരിദാസ്. ഷീസ് അക്കമ്പനീഡ് ബൈ ജയപ്രകാശ് ഗോപാൽ ഓൺ വയലിൻ ആൻഡ് പി ഉണ്ണികൃഷ്ണൻ ഓൺ മൃദംഗം. കൊലുവ മരഗത, തോടിരാഗം, ആദിതാളം, ത്യാഗരാജ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് കൊലുവ മരഗത ഇൻ രാഗ തോടി, സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

നാമ ശ്രവണ സുഖം, യമുനാ കല്യാണി രാഗം, ആദിതാളം, തുളസീവനം കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നാമ ശ്രവണ സുഖം ഇൻ രാഗ യമുനാ കല്യാണി, സെറ്റ് ടു ആദിതാള, കമ്പോസ്ഡ് ബൈ തുളസീവനം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് വിജയ് ശ്രീ ഹരിദാസ് പാടിയ കൃതികൾ. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ വിജയ് ശ്രീ ഹരിദാസ്. ഷി വാസ് അക്കംപനീഡ് ബൈ ജയപ്രകാശ് ഗോപാൽ ഓൺ വയലിൻ ആൻഡ് പി മൃദംഗം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.